0: മുതലാളി
1: അലോണ
0: മട്ട പരിപ്പ് പാൻസിയായി ലൂ കിലോ എക്കായി അപ്പൊ ഇസ്കുട് ഗ്രാൻഡിസിയൊക്കെ ഉദാനോത് മുതലാളി മട്ട ഹൊന്നുമ കാലിമിരിസ്സുലി ഗ്രാം തുംസിയാക്മ ദാന്ന്
2: മുതലാളി ആ കാടത് മേ ബോഡു കറാണേ ഐ നെവർ തോട്ട് ആ മട്ട മെഹമ കറായി കേല ഈ മുതലാളികം കത്ത മിരിസ്കുട് റസത്ന സരത്ന
3: ഒബ അന്തിന പ്രിയതമ എന്തും വല കൊലരക്കേ സഹ അത്യട്ട് ദാഡി സഹ ദൂപിലി പെല്ലം സഹ അനികുത് എദിനെന്താ പെല്ലം ഒബട്ടാത് പ്രശ്നയാക് വിയതി ബവ വാർത്താ വനവാ
4: ഏ ന്യൂസ് ദ ഫരണൈ എതിനെതാ കുണു പെല്ലം വലട്ട ഹൊന്നമ വിസുന്നമ മന്ദാന്ന സ്ട്രീറ്റ് ഫൈറ്റർ താക്ഷണേ സമഗേന നവ ദീവ ഫ്രഷ് വാടി മഹാസ്യാക് നതുവ അടു വിയദമകിൻ വാടിമ പിരിസുദു ബവക് ലബനോ എതിനെതാ പെല്ലം വലട്ട ഹൊന്നമ വിസുന്നമ നവ ദീവ ഫ്രഷ്
5: ജിയാനോ റൊമാന്റിക് മതക സ്മരണയാ

0: ഹെഡ്ഫോൺ ഇതൊക്കെ ദാകിനെ ഇന്നക്കൊട്ട് മെതിരിയാത്തില് കൊച്ചര വെടിസട്ടാണ് റഹായിത് കീല ദന്തമായി ചൂട്ടി തോന്നിട്ട് തേരെന്നെ നമുക്കത് ദങ് അപ്പച്ചിരിക്കുക മറ്റേ ഹെഡ്ഫോൺ ഇതൊക്കെ ദാളതെന്നെ കീല അപ്പൊ ഇതെ ഹെഡ്ഫോൺ ഇതൊക്കെ ദാകിനെ ഇന്ന് മെസ്സേജസ് ഗുഡാക് തീയന പൊഡൊക്കെ ഇടതെന്നങ് മങ് താത്തക്ക് അന്നേക്ക് വച്ചനയാക്ക് ഏവനാട്ട് ലിയല ഇവരൊക്കെ റന്ന് ബരി രചനാവാക്ക് കീല കിയന നമ ഗമ ആ പവിത്ര സഹലാലനെ ഈലങ്ങട്ട് കുഹോമ പട്ടാങ്കന് ഇവരൊക്കെ രണ്ട് രമണി സുമേത കിയനോ സമനല്ലു ഇഗിരിലാകിയ മകെ താത്ത ലങ്കട്ട് ഗിഹിൻ ദിവ്യ ലോകെ ഇന്ന താത്ത വാദരൻ വലനോ കിയല അവങ്കവമ ആദരയിൽ അത്തരം പുത്തെ ചൂട്ടി തോന്നിട്ട് അഹസ് തരങ് ആദരയിലു മേ ഏ നന്ദ രമണി സുമേത നന്ദ ഒന്ന് ഈലങ്ങട്ട് ആദരണീയ തരംഗ മേവാഗെ സംവേദി അവസ്ഥാവ ഗെനാമത് ഗുഡാക് സൂതി കിയല കിയന നിക്ക വരട്ടിയൻ ചമ്പിക്കലാലി ഇപ്പരേരായത്തെക്കൊട്ട് ലരംഗന താത്തകിയ ദിയനിയ കമത്തന ഹണ്ടിട്ട് തമായി താത്തകി ഹതിപത്ത് മൃദു എന്നെ കിയല ഹരിലസന് ലിയമനക് തിയനോ മങ്ങതേ ലിയമൻ ഹരിമ കെട്ടിയെങ്കിയന്ന് അഹിമിപുന പിയ സിനെഹസ് മന്താമത് ഹൊയാദ്ദി ആദരണീയ പിയവരു മെലവ ഇന്ന ഭവ ധനെദ്ദി മകെ അഹിമിവീമ മറ്റ് അഹിത്തഗേനെ നാ കിയല മിലാൻ മാലക്ക് കിയനോ മേ വകെ പണിവിട്ട് ഗുഡാക് തീയനോ ഇത് ഇങ്ങോട്ട് തീയന തീയന വിധിയട്ട് അപ്പി സംബന്ധമേമോ ഹൈ പി മധു മാൽഗാമകെ ആദരണീയ സഹോദരയാ തെങ്ങ് ഒബേട്ട് ടിക ദിവസക്കിട്ട് രാജകാരി വേണോ എൻ പിട്ടത്ത് വേണോ ഒബെ ദിയനിയാൻ പിരിന്ദത്ത് ഒബെ ഗെതറ് എത്തക്കിട്ട് മേ വകെ താത്തല സമാറു ലങ്കാ വെത്തലേമ രാജകാരി കരമീൻ ദുരബഹര ഗെതറ് എന്ന വിധിയാജ്ഞത്തു ഇന്നോ തവത് സമാര താത്തല ലങ്കാവിൻ എലിയേ എത്തക്കട്ട് ദാരുവെക്ട ഹിത്തന തിങ് മകെ താത്ത മേ മാവ ദാല ഗിഹിങ്ങെ മേ മേ ഐ മേ കിയല അത്രമ താത്തല ഐ ഹെമ കരന്നെ
1: അത്രമ ദാരുവഗേന അക്ക അത് ലസ്സന പ്രശ്നയ മകെ നെഹുവേ മുകദ മട ലങ്കാവേ അതുല ഇന്ന താത്തല നെവി മട പിട്ടരടിന സമാര താത്തലത് കഥാ കരന്നു ഗൻസ് സമാര ദ മമ ദേശന ദെക തുനക്മ സിദുകരാ പാസാല വൾട ഗിഹില്ല ഈ ദേശം ദിക്കുനമ്മ മുള്ളുണി ആ പിടിരട്ട ഇന്ന താത്ത ഈ താത്ത കഥാകളിലെ കിവേ സാർ മകെ പുതാ മേ സ്കൂളിന്നി മകെ പുതാട്ട് കീല കഥാകളാണ് പുളുവന്ത മകെ ദുവ മേ സ്കൂളിന്നി ദുവകെ സ്കൂളിൽ അടിച്ചാലാണ് അക്കറാണ് പുളുവന്ത കീല നമ്മ സമാഹാര താത്തല കേപ്പു കഥാഹരി പുതുമായി മുഖത് ഇക്ക ദേശനക്കത്തുള്ളേ ഇക്ക ദേശനക്കത്തുള്ള മകെ താത്തേ കീല കേകാല ദുവക്കണ്ടുവ ലൊക്കു ദുവക്ക് കുളാവസ ദുളാവസരൊക്കെ ലൊക്കു ദുവക്ക് അത്ര മട്ട ഹിത്തുന്ന മേ മേ ദുവക്ക് താത്ത നെതുവ ദന്നിപ്നെ എഹിമ കീല ഇത് മട്ട മകെത്തിനിട്ട് സാജൻ മഹത്തെ മമ ഇക്മണ്ട് ഇത്തണ്ടി ആവുക ദേശന ഞാൻ അത്ര തുറയും ബലണ്ണ കീല ബലനക്കോട്ട് മേ താത്ത റട്ടയിന്നി ഔർദു പഹക്കിൻ മേ ദുവ താത്തത്തെ കഥാകല്ലണേ പോണ്ണിക്ക് താത്തത്തെ കഥാകല്ലണേ ഈ താത്തത്തെ കഥാകല്ലണേ ഇക്കനെ ഏ ദുവകത്തിന് മുറണ്ടുക്കാമ അമ്മ ദേമ ദിന്നെ താത്തതമായി അമ്മ അമ്മ ഏ ദൂഗത്തിനെ മുറണ്ടുക്കാമ താത്തത്തെ കഥകളെന്നെ പോണ്ണിക്കെ
0: താത്ത ലങ്കാവെങ്കിയ
1: ഹേതുവ പോണ്ണിക്ക കറങ്ങിന ദിന്നെ താത്ത ദൂട്ട് താത്ത ഏക കറങ്ങി താത്ത മട ക്യൂ കഥാകല്ല മേ ദൈവക്ക് താത്തല കൂടാ കഥാകല്ല കിയനോ മെഹമായി പോണ്ണിക്ക ദുണ്ണൊത്ത് ജീവിത പറാതെ വേക്കിയല്ല പറയൂ ഏ താത്ത കൂടാക്ക് ഏ ദൂഗന ഹിതള വെന്നതി പോണ്ണി കറന്ന് തിന്നത്തെ സലിനത്തുവനെ നമുക്ക് ഏ ദുവ ഏക്കട തറഹാവില്ല താത്തത്തെ കഥാറന്നു കേട്ടപ്പോ ദുവ മകെ താത്തേക്കില്ല കേകാല എലിയുടെ ഗില്ല സ്കൂളെ കണാൻ സാർക്ക് പോണിക്കും എവിലെ വാട്സപ്പ് വീഡിയോ കോളിലെ കറങ്ങുന്ന താത്തയുടെ കഥാകളെ അവില്ല തമായി ശാലാവിനവത്തവില്ല വാടിയൂണി ഇതിന് ഏവകെ ധനോണി അത് താത്തകനെ പിടരട്ടെ അനോക്കില്ല കിയാലി അത്ര പപ്പുവ കടാകിന ദാളിയാണോ വകെ വില താത്തകനെ
0: ഏ റട്ട ഇന്നക്കോട്ട് ഏ ജീവിത താത്തലോട്ട് ദറുവ മതക്
1: ദറുവ മതക്കെന്നെത്തുവ ദറുവ വെനുവേൻ തമായി മേ ഹമക്കപ്പെരിമക്കൻ കവദ് അവരുദ്ധ കിവരവേന്ന് കവദ് അവരുദ്ധ ദെക്ക കിവരവേന്ന് ഗെതറേന്ന് ദറുവത്തേക്കിന്ന് മുകത് മകേ ആദരണീയ മകത്തെ എക്കടകിരിപ്പു സഹോദര സഹോദരിയോ ഹരി ആദരം കഥാക്കല്ലക്കിനോ മകെ മക അമിത് പള്ളിക്കില്ല മേലങ്കതി സ്കൂൾ സേക്കനെ കടകിയെ ഇതിൽ ദുവകെ മൊണ്ടിസോറി ഉത്സവേട്ട് അന്നെങ്കിലും മട കഥാക്കല്ലക്കിലോ അയ്യ പുലുവന്ത് മൊണ്ടിസോറി ഉത്സവേട്ട് അന്ന് മമ്മനെത്തി അടുവ് ഇല്ല സ്റ്റേജക്ക് ഇസ്രാഹ ദുവ കഥാകരണം ചുട്ട കിതകിനിന്ന് പുലുവന്തെങ്കിലും താത്ത എഹേ എഹേ ഈസ്റ്റാല ഇന്തകിനെ യാട്ട് ഇയാൾക്ക് ദുവകെ ഉത്സവേ ദി ദുവകെ ഹിത്ര ഇതെന്നെത്തി വന്ന് ദേഹക്കാരണത്തുമായി താത്തട്ടു
0: സഹായ താത്ത കൊച്ചരാസ ഇതര ദുവ കഥാകരണ വേലാവേ രജക് വകെ സ്റ്റേജ് ഇസ്രായിട്ട്
1: അറിയട്ടെ മഹാരി
0: ഏ വാസനാവേ താത്തട്ട് അഹിമി വേണോ
1: അഹിമി വേണോ ඇත්තටම ඉතින් ඒ තාත්තලා කියන පුදුම කැපකිරීමක් ඒක ශරීරයෙන් විතරක් නෙවෙයි අදවතින් ගොඩාක් කැපකිරීම කරන තාත්තල තමයි පිටරට ජීවිත ගත කරන්න කියලා කොමාලි සල්ලි හම්බ කරන් ඇවිල්ලා තමන්ගේ ජීවිතේ සැප විඳිනවා නම් ලංකාවට වෙලා කීයක් හරි හොයාගෙන ඒ ජීවිතේ ගත කරනවනේ. නමුත් ඒ කැපකිරීම කරලා පිටරටට ගිහිල්ලා අඩිය තියන්නේ තමන්ගේ දරුවන්ගේ හිනාව ඔළුවේ තියාගෙන අර මතින් තියාගෙන දවසක මගේ දුව මගේ පුතා මං වගේ දුක් විඳින්න ඕනේ නැහැ කියන තැන්වල ඉන්න තාත්තල තමයි රට ඉඳගෙන ජීවිතේ කැපකිරීම කරන්න. ඉතින් ඇත්තටම
0: ඔව් අනේ ඔබ කිව්වා වගේ ආසනෙද්ද දරුවෙක් එක්ක ළඟ වාඩි වෙලා කතා කරන්න බත් කටක් කන්න එක ගෙදරක එක කාමරයක් ඇතුලේ ගුලි වෙලා නිදාගන්න මේ හැම හීන මේ තාත්තල කැප කරලා නේද?
1: අනිවාර්යයෙන්ම මම ඒ තාත්ත කෙනෙක් කියලා කියන්නේ අක්කේ මම මේ කතාව කියන්න ඕනි. මොකද තාත්ත කෙනෙකුට සමහර අපි දැන් තාත්ත කෙනෙක්ගේ ආදරේ දරුවන්ට කියලා දෙනවා වගේම තාත්තලට සමහර අවස්ථාවල දැනෙන්න ඕනි. අර අධිකරණයේ දඩුවම තීරණය වෙලා මන්දනාගාරේ බස් එකට සිරකරුව දාගන්න ඕනි. බන්දනාගාරේ බස් එකට සිරකරුව අධිකරණයේ ඉස්සරහ තියෙන බස් එකට දාගන්නකොට අර බන්දනාගාරේ බස් එකේ තියෙන අර ඊදුරු වෙනුවට තියෙන දැල්වලට හැම කැමරාවක්ම අල්ලනවා. ඇයි අර සිරකරුවන් අරන් යනවා අපිට හරි සතුටුයි අපරාධකාරයෙක් අත්තරම් ගොඩ අරගෙන අරන් යනවා කියලා. නමුත් අර අධිකරණ තාප්පෙට මුවා වෙලා ඉන්න චූටි ඇස් වලට එක කැමරාවක්වත් අල්ලන්නේ නැහැ. ඒ ඇස් දැකලා තියෙනවා. ඒ ඇස් බලාගෙන ඉන්නේ චූටි ඇස් චූටි දරුව බලන්නේ තමන්ගේ ජීවිතේ ඉන්න ලොකුම හයිය තමයි ලොකුම ශක්තිය තමයි මේ අවුරුදු දෙක තුනකට මේ මාසයකට දෙකකට මේ ඇතුළට අරන් යන්නේ.